സചാമരമാവണി സൗര്യദക്ഷിണ സേവിത ആദിശക്തി മേ ആത്മ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ട ജനനീ ദിവ്യ വിഗ്രഹ ക്ലീംകാരി കേവല ഗുഹ്യ കൈവല്യ പരദായിനി ത്രിപുരാ ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തി ത്രിദശേശ്വരി ത്രയക്ഷരീ.